0: മുതൽ ചരണം.
1: ചാപ് ഗുരാസ്, സുനാഖരി, ഫുൽനെ പഹാർ, അന്ന
2: അന്ന,
1: ഫല ഫൂൽ
2: ഫല ഫൂൽ,
1: ഭർണെ
2: ഭർണെ,
1: സൗമ്യ മധേശ്
2: സൗമ്യ മധേശ്,
1: ഹോചോ അൽഗോ
2: ഹോചോ അൽഗോ,
1: ഗോരോ കാലോ
2: ഗോരോ കാലോ,
1: സബൈ ഹമ്രൈ മാഞ്ചേ
2: സബൈ ഹമ്രൈ മാഞ്ചേ,
1: ഏകതാ മാ
2: ഏകതാ മാ,
1: ബാന്ധിയേ കോ
2: ബാന്ധിയേ കോ,
1: ഭാരതീയ
2: ഭാരതീയ
1: മാഞ്ചേ
2: മാഞ്ചേ,
1: ഗംഗാ ബനി
2: ഗംഗാ ബനി,
1: ഹിമാലയ കോ
2: ഹിമാലയ കോ,
1: ബഗ്നെ
2: ബഗ്നെ,
1: നദി
2: നദി,
1: നാല
2: നാല,
1: ഭിജാംദൈ
2: ഭിജാംദൈ,
1: ധർത്തീ സബൈ
2: ധർത്തീ സബൈ,
1: വൻഛാ
2: വൻഛാ,
1: ഉർവരാ
2: ഉർവരാ.
0: ഇപ്പൊ രണ്ടാമത് ചരണം.
1: ജാത ധർമ്മ
2: ജാത ധർമ്മ,
1: ആപ്നെ ഖുശി
2: ആപ്നെ,
1: ജസ്തോ മാനെ പനി
2: ജസ്തോ മാനെ പനി,
1: ഹാമി സബൈ
2: ഹാമി സബൈ,
1: ഭാരതീയ
2: ഭാരതീയ,
1: ഭാരത്
2: ഭാരത,
1: ഹാമ്രോ
2: ഹാമ്രോ,
1: ഭൂമി
2: ഭൂമി.
0: പാട്ട മുഴുസും എഴുതിയാച്ചു സുമൻ കാർഗി അവർകൾ. இந்த பாடலை எப்படி இசையோட பாடுறதுன்னு உங்களுக்கு கத்து கொடுக்க போறாங்க. இப்ப அவர் ஒரு தரம் பாடலை பாடுவார், நீங்க அதை கேட்டு அதே மாதிரி திரும்பி பாட போறீங்க.